ദ്വന്ദ്മരു തുല്യം മേ ബ്രഹ്മ മാത്രം തുല്യ അഭിമാനിയുമേ ബ്രഹ്മ മാത്രം ഐദ്വിധ കോശം മേ ബ്രഹ്മ മാത്രം.